ജില്ലയിൽ നടന്നിട്ടുണ്ട്. ജില്ലയുടെ ദണ്ഡ വിധാനസഭാ ക്ഷേത്ര വ്യാപ്തിയ ഒട്ട് 550 ദണ്ഡ് മതഘട്ടര ബൂത്ത് മട്ടത്ര അധികാരിയ മനെ മനേക്ക് പോയിട്ട് ഗണത്തിന് മുന്നിൽ മതദാരങ്ങൾക്ക് കൊടുപ്പ കാര്യ 99 ശേഖട തീന്തി ജില്ലാധികാരി സോമശേഖർ അരിച്ചിട്ടിത്ത്. എസ്ഐആർക്ക് സംബന്ധപ്പെട്ടനക്ക് തങ്ങളുടെ കച്ചേരിയുടെ സഭാപാടിൽ നടന്ന സഭയിൽ തക്ക് പറഞ്ഞ ജില്ലാധികാരി ബൂത്ത് മട്ടത്ര അധികാരിയ ചുനാവണ ആയോഗത്തിന്റെ നിർദ്ദേശം കൊത്തനക്ക് മനെ മനേക്ക് പോയിട്ട് മതദാരങ്ങൾക്ക് ഗണത്തിന് മുന്നിൽ കൊടുപ്പാണ്ട കൂട്ടുക്ക് നിയമത്തിന പാലന മാഡുണ്ടു. മുഖ്യ ചുനാവണാധികാരി കച്ചേരിന്റെ തന്നത സ്റ്റിക്കറിന് കഡ്ഡായ തണ്ടുചിടുവതല്ലത്തെ ബീഗ ഇട്ട മനക്ക് കമ്മി എണ്ണക്ക മൂന്ന് കുറിയാച്ചെങ്കിൽ പോയിട്ട് പരിശീലനം നടത്തുന്നത് ആവശ്യമായിട്ടുണ്ട് നെനച്ചി. മിഞ്ഞക്ക് തക്ക് പറഞ്ഞിട്ട് മതദാരങ്ങടിഞ്ച് തുമ്പിച്ചിട്ട് ഗണത്തിന് മുന്നിൽ സംഗ്രഹമാടിത്ത് ബി എൽ ഒ ആപ്പിൽ ഡിജിറ്റലീകരണം മാടുക മനെ മനക്ക് പോയിട്ട് മാഹിതി പറഞ്ഞുവ കെലസ ഇത് 29 അംഗത്തെ നടപ്പാണ്ട കൂട്ടുക്ക് ഡിജിറ്റൽ.